0: വാചിലെ സെങ്ചന്റെ സെങ്കുവർ സെങ്കുറു സെങ്ലമ്മു
1: നായ കി അവയൻ പെന എന്തവല
0: പറൻ തോമലു
2: നോ ഇവാസ്താൻ ദന്നേ